ഭഗവാൻ തന്ന തന്നരാമദാസ ഗുരു ജിന ശ്രീയാതിന സവാരയാ പൂരി ഹോയി കരാമാത് ആപ് സിർജനഹാര താരയാ സിഖിയത്ത സംഗതി പാർ ബ്രഹ്മ കർ നമസ്കാര.